കേൾക്കുന്നുണ്ട്. അവിടെ നമ്മൾ കമ്പന ജെയ്മെക് സ്പെൻഡ്ലെസ് ഇറങ്ങി നിൽക്കുകയും നിക്കത്തന്നത്ത ജെയ്മെക് സ്പെൻഡ്ലെസ് അരേക്കി നാക്കിൻ പോന്നാറുന്ന ദേവീസ് തോ ആറുകൊണ്ട് തങ്കയിനി പേര ഓനിക്ക പൂണക്കുവാക്കി പോയി അന്നപ്പ ഐക്കാ മോന്റെ പോറായി ഏനപ്പ പാസ്തികൈ പുതിയാത്തേ ഇരിക്കാന സിമീത എന്നെ പാസ്തിക ഓ അപ്പം നമ്മൈ സിരിക്കി സഖി സിംഹയാനമനി കൊത്താക്കി മെക്കാനുവന്ന ഹാർഡ്വെയർ നരൻ അന കൂപ്പ അലൂമിനിയം അതിപ്പിമെപ്പിമൈസുവ സെക്യൂരിറ്റി വയർ തയ്യൻ ചിക്കൻ ഫെൻസ് sand pack me yine be ana toilet paw p o s oi bunin gami are ke kham ka khaya te si po ke poroi ke mi fridge yine be na non be na mi kampana e j mix pentless ami kampana e j mix pentless e kinakin kon narana e dairy store ari etei manga na peso muhan me peso markets oi na main store de cosway kaskoni j mix pentless pon nam kampana e te na ton non anikan ka toron pai ko yan me ngam on ngane gote po erang ini poroi kham na digi roi digi meiron na mi kampana e j mix pentless

കേട്ടിട്ടുണ്ട്. മെലഡി നിന്ന് നമുക്ക് അമ്പാണ് ജേമിക്സ് പെൻഡ്ലെസ് ഇറങ്ങി ഇനിപ്പുറയിൽ കത്താങ്ങാത്ത ജേമിക്സ് പെൻഡ്ലെസ് അരെ കിനാക്കിംപാൻ നറണ ദേവി സ്തോ ആറുകൊണ്ട് പങ്കൈനി പേര ഓനിക്ക പൂണക്കോക്കിന് പോയി അനപ്പെ ഐക്ക മുവന്തി പൂറോയി എയ്നപ്പെ പാസ്തികൈ പുക്കിയാത്തേ ബുക്കിയാന സിമീത എന്നെ പാസ്തിക ഓ അപ്പം മൈസിരിക്കി സഖി സിംഹയാനമെനി കൊത്തക്കി മെഹമൊന്ന ഹാർഡ്വെയർ നരുൺ അന കൂപ്പ അലൂമിനിയം എത്തിപ്പിമെ ഓവോത്തിപ്പിമെസുവ സെക്യൂരിറ്റി വയർ തയ്യൻ ചിക്കൻ ഫെൻസ് Sand pack. Maya ina pa ang toilet paw P O S. Away po nang kami arke ham kahay at si po kaya poroy kaya mi fridge. Yay na pa ina nun pa ina mi kampana at Jamex Pentless. Ami kampana at Jamex Pentless. E kinaking kwan na rana at dairy store. Ari ito yung mga na ipeso. Nuwahan na peso markets. Away na main store. Ndo ko suway kaskoni. Jamex Pentless. Pundam kampana at ina to ano nanikan katuro na pa iko. Yan may ngam. O nangan ko tipo. Erang inipuroy. Kam na digiroy rigi. Mayroon na mi kampana at Jamex Pentless.

0: കേട്ടാൽ നമ്മൾ എവിടെ നിന്ന് നമുക്ക് അമ്പാണ് ജെയ്മേക് സ്പെൻഡ്ലെസ് ഇല്ലെങ്കിൽ ഇനി കുറേ എനിക്ക് തന്നാട്ടാ ജെയ്മേക് സ്പെൻഡ്ലെസ് അരെ കിനാക്കിം പോ നിറണ ദേവീസ് തോ അത് ഓയങ്ക എന്ന കാക്കോയിനും തേന നിറന്നായിക്കായി
1: ഏയങ് അന കാക്കോന്ന എറും തയ്യൻ മാട്രസ് താപ്പോ മാട്രസ് തിങ്കു സ്റ്റോറേജ് ബോക്സസ് ഏതെനിമെ പുയിൻഡീത ഓ തേസി പുയിൻഡീത ഓ എയിനപേ അര കാക്കോയി പുകിയ നസ്മി നിറന്ത ബേബി വോക്ക ബേബി പ്ലേനെറ്റ്സ് ബേബി കോട്സ് ബേബി ക്ലോസിംഗ് ഓ ദ സ്റ്റോറേജ് പാക്കറ്റ്സ് ഏതെനിമെ പുയിൻഡീത ഓ ഇപുകിമിയ കെമേമെ നമീന്ത കാക്കറുവൈ കത്തിനെത്തി ഓ ദിബുസ് പോറോ എയിനപേ അര പോറോ നെത്തി അര പോറോ നിബുസ് പോറോ കാവു ഇപുകിൻ ദിബുസ് പോറോ കെ സോക്ക ഷൂസ് ഓ കാവു നിപിരി കെ ദ ചോക്കിംഗ്